സൂക്ഷ്മമനമേ ആവസയ ജാമതേ പുരമായ നദ്ര തുദ് അർദാസ് മേരി ജിൻ ആപ്യോ പായ താ മൈ കഹയാ കഹേണ ജാ തുജേ കഹായ വാരി ഖസ്മ കടായേ കിർത കമാമണാ മന്ദാ കിസേ ന ആഖ ഝഗടാ പാവണാ ന പായേ ഝഗടാ സ്വാമ സേതി ആപ ആപ വഞ്ഞാവണാ ജിസ നാൽ സംഗത കർ